ಕಾಲೇಜಿರೋ ಸಮುದಾಯ ಬಾನುಲಿ ರೇಡಿಯೋ ನಿನಾದ 90.4 FM ಲ ಪ್ರತಿ ತಿಂಗಳತೋ ಸಿರೂತ ತಿಂಗಳಾಸಂ ಪಿನ್ನ ನಾಲಾ ಮತ್ತು ವಾರತ್ತೋ ಲಾಸ್ಟ್ ತಿಂಗಳಾಸ ವಿಶೇಷಮಾಯ ಬ್ಯಾರಿ ಬಾಸಿರೋ ಕಾರ್ಯಕ್ರಮ ಪ್ರಸಾರ ಉಂಡು. നിങ്ങളെ പ്രതിഭ അനുഭവ കവന കത്ത് പാട്ട് പിന്നെ ചൊമ്മ വിചാരങ്ങ ഷേറാക്കുക ഇതൊരു ഭാരി നല്ല വേദിക്ക. നിങ്ങൾ ഞങ്ങളെ കാര്യക്രമത്തെ ഭാഗവഹിച്ചു ബാരി ബാസര എസില് സംസ്കൃതി നിങ്ങളെ ധ്വനിയോ കേപ്പാട്ടു തപ്പാണ്ട് കാത് കൊടുക്കൊരു എസ് ഡി എം കോളേജിരോ സമുദായ ബാനുലി റേഡിയോ നിനാദ 90.4 FM.

మీరు సముదాయ బాణలి రేడియో నినాద 90.4 FM లో ప్రతి తింగల్తో సిరూత తింగలాసం పిన్న నాలా మత్తవారతో లాస్ట్ తింగలాస విశేషమాయో బ్యారి బాసిరో కార్యక్రమంగా ప్రసారాయో ఉండు. നിങ്ങളുടെ പ്രതിഭ, അനുഭവ, കവന, കത്ത്, പാട്ട് പിന്നെ ചൊമ്മ വിചാരങ്ങ ഷെയറാക്കുകോ. ഇതൊരു ഭാരി നല്ല വേദിക്ക. നിങ്ങൾ ഞങ്ങളുടെ കാര്യക്രമത്തെ ഭാഗവഹിച്ചു. ബാരി ബാസര എസില് സംസ്കൃതി നിങ്ങളുടെ ധ്വനിയൊരു കേപ്പാട്ടു തപ്പാണ്ട് കാതു കൊടുക്കൊരു SDM കോളേജിലൊരു സമുദായ ബാനുലി റേഡിയോ നിനാദ 90.4 FM.